ഹമകശ്വരും അല്ലാഹു ഫിയവാ തിയബാമിഹും ദുആകും അളുകം കും ഉളേ ഫറായത്തകകി തിയബാമിഹുന്ന ഇഫദ അളുന്ത ഹകെ ഫഹെ തിയബാമിഹുന്നി തെദു ബുനാമിഹും കം ഗാവാനമ തിയബാമിഹുന്നം ഇഫറായത്തം ഇജാബ ദേതോ നികം തിയബാമിഹും ഇഫറായത്തക ഗുവാ ബലാശേ.

ഹമകശ്വരും അല്ലാഹു ഫിയവാ തിയബാമിഹും ദുആകും അളുകംകും ഉളേ ഫറായത്തകകി തിയബാമിഹുന്നാ ഇഫദ അളുന്തയകെ ഫഹ തിയബാമിഹുന്നി തെദു ബുനാമിഹും കംഗാവാനമ തിയബാമിഹുന്നം ഇഫറായത്തൻ ഇജാബ ദേതോ നികം തിയബാമിഹും ഇഫറായത്തക ഗുവാബലാശേ.

0: ഹമ കഷ്വറും ഖലേഗ് ഫാനുഗ് വെരി രസ്കലാങ് ഹദ്രത്തു ഗാവ മലായികത്തും എക്കലാങ്കിൻ അളുഖം കുരവുമ ബൊഡാവെ വെടയന്നു കണ്ണവത്തെ അതി എബേക്കലും എക്കലാങ്ക തസ്ബീഹ ദന്നവത്തെ അതി എബേക്കലും സജ്ദ കുറവനീ എക്കലാങ്ക അശേ
1: കീരത് ഖുർആനുഗ് ദിവേ തർജമായൻ ദെമ്മെ മിഗനസ്തിനി സൂറത്തുൽ ആറാഫ് സതേക് ഹദ്ദിയ വന ആയത്തും ഫഷായഗിൻ എ സൂറത്തുഗെ ദുയിസത്ത ഹവന ആയത്തുഗെ നിയല അതെ സൂറത്തുഗെ നിയല തർജമ വിദാൾ ദിവാഫാവണി ഡോക്ടർ മുഹമ്മദ് ഹനീഫ്.
2: അംഗാദി ഉംഗണ്ണാദി മുനിഫോയ് ഫിലുവാ ദിനുമുഗ
3: തെതുവരി കമ്മായകു
2: എക്വരി കമ്മായകു
3: ഏറുവെസ് മിഹാറുവെസ് രയിതുന്നായകു രയിതുന്ന എമ്മെ ഗാതുഗ ദിവഹരാജ്യകെ അടു
2: എംഹാ സതർസ്തേക സാളിസ് നുയ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്.
4: എമ്മെ സീതാവെഗെമ്പ തെതുമഗുഗ സാബിതുവെ ഹുറുമ
5: ഇസ്ലാം ദീനുഗെ അഗീദാ വരുഗദ കുറുമ
4: ദെതുമിയേഗെ ഹയായ് ബാജ്ജവരി കുറുമ
5: ഇസ്ലാം ദീനുഗെ കങ്കമാ ഗുളേഗുതും ദീനിയ ഇൽമ് വെരിന്ന സുവാ കുറവ.

0: അങ്ങാദീ ഉംഗണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവെരികമ്മായകു
0: എക്വെരികമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് റയിതുന്നായകു റയിതുന്ന എമ്മിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാഹേർട്സ് എഫ് എം ബാൻഡ്